നീചാരുന്നു മുന്നേ കുറ്റ മുറ്റം ചുറ്റുമ്പോൾ മുറ്റത്തിലോ ഞാൻ ധരിച്ചു മുമ്പായിട്ടാണ് ഭർത്താവെ മുറ്റുന്ന നിന്നെ സവപ്പി വിലക്കുവാറൽ മൂടി ഇബ്രാഹിമ ഇബ്രാഹിമോ ñu ay nit ñu baax ñu tuddu aduna ñoko doon ko ngi ci yoon bi waye dox nañ kilomètre yu bari té armane ibrahim ak respecté ko ak man dal ko tax na solo ñu won sax dal ñoo nga dox ibrahim ak wa ni ay netam ñoo ibrahim def